ആളുകൾ ചെയ്യും ആവിയാനവരെ എങ്ങളെ മുഴുമയായ ആളുകപ്പാ നമ്മുടെ ആളുകൾക്കുള്ളേ എങ്ങളെ അർപ്പണിക്കുറോ ആണവരെ നീ എങ്ങളെ ആളുകൾ ചെയ്യുക പരിശുദ്ധാവിയാനവരെ We welcome you in our midst, oh God. Come and fill us right now. Oh, Heringi Vangaraja.